0: ആയൊരുവരും പോരുവരും ചെങ്കമല നാടോ ചെങ്കമല നാട് തമ്പി മലമംഗ നാട്
1: ആയൊരുവരും പോരുവരും ചെങ്കമല നാട് ചെങ്കമല നാട് തമ്പി മലമംഗ നാട്
0: ആയൊരുവരും പോരുവരും ചെങ്കമല നാടോ ചെങ്കമല നാട് തമ്പി മലമംഗ നാട് തുളസി മല ചെങ്കമല നാട് ചെങ്കമല നാട് തമ്പി മലമംഗ നാട്
1: ചെങ്കമല നാട് തമ്പി

0: പച്ചമല പൗഷമല എങ്കമലനാടു എങ്കമലനാട് തമ്പി മലമംഗനാടേ
1: പച്ചമല പൗഷമല എങ്കമലനാട്
0: എങ്കമലനാട് തമ്പി മലമംഗനാട് പുളിമല പുരുഷമല എങ്ക